0: മധുശ്രീ, പ്രണുഷ, സിന്ധുജ, ശ്രീവർഷ്ണി, ശ്രീശാന്ത്, രണ്ടി രണ്ടി മന മല വെനിലേക്ക് വെള്ളി അടുക്കുന്താം.
1: മഞ്ചിതി പദ, ഏതേനോ പാട്ട് പാടുത്തു വെല്ലാം.
2: അവനവനു.